ത്യാദവാദി ഹേൾദ് വലവൽ ഷൗഹാഷന്നെ ചിരികിം പുസ്ലുൽധിൻ തൊന്തുർ ചൊസൻ ജാമ്മീകി കരകാച്ച് ഷെത്തിൽ ധീങ്ങോകി നുഹ്തോ ചേകാ ചൊരകല്ലും കസ്തനി ചീശന്ത നെഹ്നലുവൽ നസംബാക ഹയസ്തങ്ങളുവൽ ചൊസൻ ശങ്ന യപ്സങ്കാജിരൻ ചോഹയും തൊൽദാൻ чангана чэдэж хальд ягсан бодлоор зүүн өмнө зүгтэй явж байгаасаар хнээд очлоо гэсэн.

ത്യാദവാദി ഹൽദു വലവൽ ഷൗഹാശന്നെ ചിരികിം പുസ്ലുൽഹിന്ദുർ ചൊസഞ്ചമ്മീകി കരകാച്ച് ഷെത്തിൽ ധീങ്ങോകി നുഹ്തോ ചേകാ ചൊരകല്ലും കസ്തനി ചീശന്ത നുഹ്നലവൽ നസംബാക ഹയസ്തും അലവൽ ചൊസഞ്ചന Yabsan gajirin chohin yim dhuldan Changanas jayadish haldi oksan badlawar Chun umun jukhtan yabjar asar Khinay doshna oksan jorlu